ആപസുമായ സോദത്ത് സോദത്ത് സോദത്ത് സീതയാ ഗുരുപ്രസാദ് താത്ത സാബ് ബൂധയാ ജബ് ദേഖോ താബ് സാബ് കഹ മൂൾ നാനക് സോ സുഖം സോയി അസ്ഥൂൾ നഹ കഹ ജനമേ നഹ കേ സുമരേ ആപന ചലത്തെ ആപ ഹി കരേ ആമന ജാമന ദൃഷ്ടൻ ദൃഷ്ട ആജ്ഞാകാരി താരി സബ് സൃഷ്ട.